ചിരിക്കണോ ചിങ്ങിയതോ ശങ്കോ ലേബറിനെ കേലോടി ലേബറിനെ ചൗക്കി ലേബറിനെ കണ്ടു കാടാ ലേബുറതായ സാക്ഷരകാജടിയും ബാതായ മൂത്താവ ജിരിക്കും സമഭാങ്കമും ഓപി ബാതാ കതു കാക്ക പാഷേപ ഇല്ലേ ബുറമൈ ഐക്കീവ ഐകാ വനി ഐകിലം കാണു ഇതാ പാനി എനാകാമ എൻകൈ മകന ഇകാലേക്ക dafanan za a baballe katako a ciccizge a dubu block a rurushe a kira shi a ce taho dora kun san ba za ya dora ba illa ya bar bai aikin ba kille murkoli ne aikin da yake da lada ne ba dan karfin bature ba da dan karfin bature ne da lebura bai aiki ba masu omiyar kuka da wasu rufe ta sannan su